സോ ഈ ജനജാണ് ഹർഗുണ സദിഹി ആഘവഖാണ് ജിനഹര സേവയാ തേനു സുഖപായ സഹജയ ഹീ ഹർ നാമ സമായ തും അപ്പേ കർത്ത തേരാ കിയാ സബ ഹോയേ തുത് ബിന ദൂജാ അവർണ കോയേ തും കര കര വേഖേ ജാണേ സോയേ ജന നാനക ഗുർമുഖ പ്രഗട ഹോയേ ആസാ മഹല്ലാ പഹിലാ